കോഴിക്ക് സേവൽ സ്വന്തം, കുയിലുക്ക് ജോഡി സ്വന്തം, ആടുക്ക് പൊണ്ണു സ്വന്തം, പല കാലമാ നാമും അവസര സ്വന്തം കൊണ്ടും சில കാലമാ. പല്ലാക്ക് ഉടലെ കണ്ട് പളവ.

ഇത് സർവദേശ തമിഴ് വാനൊലി ഐ ടി ആർ ഫ്രാൻസ് മറ്റും യുഗം വാനൊലി കനഡ നേയർകൾ ഇണൈന്നിരുപ്പത് സംഗീത രാഗങ്ങളോട്. ഇന്നേ സംഗീത രാഗങ്ങളിൽ പാടിക്കൊണ്ടിരിപ്പവർ ഗായത്രി വെങ്കട് രാഘവൻ അവർ. കുളം.